0: Vibefil 104.6. കുറേ നേരായല്ലോ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: ദ ബിരിയാണി കമ്പനി, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്വിസീൻസ്. Vibe FM 104.6. Hey, we're the Ella Vibe Anna. Kalakan Recharge.
3: ഈ ജൂൺ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ഫ്രഷ് ആയിട്ടൊരു മാസമാണ്. കാരണം പല കാര്യങ്ങളുടെയും തുടക്കം ഒരു ജൂണായിരിക്കും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ജൂൺ മാസം എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടക്കേടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ചിലർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, കാരണം അടുത്ത അധ്യായ വർഷത്തിലേക്ക് കയറുമല്ലേ, പുതിയ ക്ലാസ്സിലേക്ക് കയറുമല്ലേ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കാണും. എന്നാൽ മിക്ക ആൾക്കാർക്കും ദേ ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക ആൾക്കാർക്കും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. കാരണം ഓ, രണ്ടു മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് മഴയത്ത് സ്കൂളിൽ പോവുക, മടി പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു കേട്ടോ. മെയിൻ കൂടെ ഞാറ്റാണ് വൈബ് ഫോം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ ദേ നമ്മുടെ നാട്ടിലും ഇന്നത്തെ ദിവസം അധ്യായ വർഷമൊക്കെ തുടങ്ങി, സ്കൂളുകളൊക്കെ തുടങ്ങി, പിള്ളേരൊക്കെ ഇങ്ങനെ മഴയത്ത് സ്കൂളിൽ പോകുന്ന ഒരു ടൈമാണ്. ആഹാ, എന്താ രസല്ലേ. അപ്പൊ ദേ ഈ പറയുന്ന സ്കൂൾ ഓർമ്മയിലേക്ക് പോകുമ്പോ സ്കൂൾ ഓർമ്മയുടെ ഏത് പാട്ട് ഇങ്ങനെ തരും എന്ന് ആലോചിച്ചപ്പോ ജൂൺ മാസവും കൂടി കണക്ട് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് മൂവി ഉണ്ടല്ലോ ജൂൺ എന്ന് പറയുന്ന, നമ്മുടെ റജിഷ വിജയൻ സ്റ്റാർ ചെയ്ത മൂവിയിലെ ഒരു സ്കൂൾ പാട്ടുണ്ട് കേട്ടോ. ഒരു അധ്യായ വർഷം തുടങ്ങുമ്പോൾ ഉള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വന്നാലോ. അമൃത സുരേഷ് ഓൺ ദ വോക്കൽസ്. നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഇത്രയും നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസം.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ivide ella vibe aanu. Kalakkan recharge.
3: ഈ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര മടിയാണല്ലേ. എന്നാലും ചിലപ്പോൾ പുത്തനുടുപ്പൊക്കെ ഇട്ട് പുത്തൻ യൂണിഫോം ഒക്കെ ഇട്ട് അങ്ങനെ പോകുന്നതും ഒരു രസമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിൽ ഭയങ്കര മഴയാണ്, ഇടി വെട്ടി മഴയാണ്. പിന്നെ ജൂൺ മാസത്തിലുള്ള മഴയുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മഴയോട് മഴ. എന്തായാലും ഈ മഴ സമയത്ത് ക്ലാസ്സുകളിലേക്ക് നമ്മൾ പോയാലും മഴയുടെ ഒച്ച കാരണം ഈ പറയുന്ന ഓടിലേക്കും അല്ലെങ്കിൽ ഈ നമ്മുടെ ക്ലാസ്സിൻ്റെ മുറിയുടെ ആ സൈഡിലേക്കൊക്കെ വീഴുന്ന ശബ്ദം കാരണം മിക്കപ്പോഴും ടീച്ചേഴ്സ് ഒന്നും അധികം പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഈ മഴക്കാലം ക്ലാസ്സിൽ പോയിരിക്കാൻ വലിയ മടുപ്പുണ്ടായിരിക്കില്ല അല്ലെ. പിന്നെ രാവിലെ എഴുന്നേറ്റ് പോവാന്നുള്ളതാണ് അടുത്ത ടാസ്ക്. മഴ പെയ്യുമ്പോൾ തണുപ്പായിരിക്കും. ആ സമയത്ത് എഴുന്നേറ്റ് പോവാനാണെങ്കിൽ വല്ലാത്ത മടിയുമായിരിക്കും അല്ലെ. കൂടെ ഞാൻ ചാറിയാസ് ഇവിടെ എല്ലാം വൈബാണ്. നമുക്കിനി കുറച്ച് നാള് സ്കൂൾ ഓർമ്മയിലേക്ക് പോവാം. കുറച്ച് നാളല്ലേ, കുറച്ച് നേരത്തേക്ക്. അപ്പോ എന്തായാലും നിങ്ങൾ പണ്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയം ഓർമ്മയുണ്ടോ? അല്ലെ, ഒരു അധ്യായ വർഷം തുടങ്ങുമ്പോഴുള്ള ലീലാവിലാസങ്ങളെയൊക്കെ പറ്റി ഓർമ്മയുണ്ടോ? എനിക്കെന്താണെന്നറിയോ, എനിക്ക് എങ്ങനെയൊക്കെ ഞാൻ പോയാലും എനിക്ക് ആ ജൂൺ 1 പോയിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ക്ലാസ് വിടുമല്ലോ. എനിക്ക് മറ്റേ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തിയാൽ മതി. ഇനി ഉച്ചയ്ക്ക് ക്ലാസ് വിട്ടില്ലെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ മറ്റേ കള്ളത്തരവ് കാണിക്കും. ഞാനൊരു കള്ളിക്കൊച്ചായിരുന്നു. ഞാനിങ്ങനെ പറയും, അയ്യോ എനിക്ക് തലവേദന എടുക്കുന്നേ, അയ്യോ എനിക്ക് വയറുവേദന എടുക്കുന്നേ. പിന്നെ ജൂൺ മാസത്തിൽ മൊത്തം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. മറ്റേ സ്കൂളിൽ പോകാതിരിക്കാനുള്ള മടി കാരണം പല പല കള്ളത്തര വേദനകളാണ് എനിക്കുണ്ടാവാറ്. അപ്പോൾ ഇപ്പം എൻ്റെ അമ്മ പലപ്പോഴും പറയാറുണ്ട്, ഓ എന്തൊരു കള്ളിയായിരുന്നെടി നീ, നീ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാന്ന് പറ്റിച്ചുകൊണ്ടിരുന്നത്, എനിക്കറിയായിരുന്നു ഇതൊക്കെ കള്ളത്തരാന്ന്. പിന്നെ നിന്റെ ഓവർ ആക്ടിങ് സഹിക്കാൻ പറ്റാതെ കുറച്ച് നേരം അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്തൊക്കെ സ്കൂളിൽ വിടാതെ എന്ന്. അപ്പൊ അതെ, ഇതേപോലെ സ്കൂളിൽ പോവാതിരിക്കാൻ മടി പിടിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കുസൃതികൾ, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ കുസൃതിയായിരുന്നു, കള്ളത്തരമാണ് എന്ന് കയ്യോടെ കണ്ടുപിടിച്ച ആ ടൈമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ രസകരമായിട്ടുള്ള നിമിഷങ്ങളും സ്കൂൾ ഓർമ്മകളും ഒക്കെ നമ്മുടെ വൈബ് എഫ് എമ്മിനെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നമുക്കൊരു വോയിസ് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി കേട്ടോ.

0: ായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
3: പാട്ടൊക്കെ കേട്ട് നമ്മളിതേ തിരിച്ചെത്തിയിരിക്കുകയാണ്. കൂടെ ഞാൻ ടാനിയാണ്. ഇത് വൈബ് എഫ്എമ്മിൽ. ഇവിടെ എല്ലാം വൈബാണ്. അപ്പോഴേതേ സ്കൂൾ ഓർമ്മകൾ. അങ്ങനെ ദേ നമ്മൾ ഈ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ജൂൺ 1 എന്ന് പറയുമ്പോൾ വീട്ടിലേക്കോ നാട്ടിലേക്കോ വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലാരെങ്കിലും സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിലും, കുഞ്ഞു പിള്ളേരെയൊക്കെ ഒരുക്കി പുതിയ യൂണിഫോം ഒക്കെ എണീച്ച് ഒരു കൊടയൊക്കെ പിടിപ്പിച്ച് പോപ്പി കൊടയൊക്കെ പിടിപ്പിച്ച് ഒരു ഫോട്ടോയോ എന്തെങ്കിലും നമ്മൾ കാണാതിരിക്കില്ല അല്ലെ. അപ്പൊ അതെ, ഇതുപോലെ പണ്ട് സ്കൂളില് ദാ ജൂൺ 1 തീയതി ഈ മഴയത്ത് പുതിയ ബാഗും അല്ലെങ്കിൽ കൊടയും ഒക്കെ തൂക്കിപ്പോയ ഒരു ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഓർമ്മ ഇൻസിഡന്റ് ഏതാണെന്നാണ് അല്ലേ ഞാൻ ചോദിച്ചത്. അപ്പൊ അതെ കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
4: ഹായ്, എന്റെ പേര് ശാലിനി എന്നാണ്. ഞാൻ എന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാറില്ല. സാധാരണ തള്ളാണെന്നേ എന്തായാലും പറയുള്ളൂ. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടും ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് LKG എന്റെ ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ട്. ഐ എം 30 years ഓൾഡ് ആവും. പക്ഷെ സത്യമായിട്ടും എനിക്ക് LKG അമ്മ എന്നെ കൊണ്ട് ഇരുത്തിയതും എന്നെ പേരൻസ് എല്ലാം പുറത്ത് വെക്കുന്നതും ഓർമ്മയുണ്ട്. അപ്പൊ കുട്ടികളെല്ലാം കൂട്ട കരച്ചില്, എല്ലാരും കരച്ചില്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എന്തിനാ എല്ലാരും കരയണേ? ഞാൻ കരയൊന്നുമില്ല, എല്ലാരും കരഞ്ഞ കേട്ടോ, ഞാൻ കരയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാത്രം കരയാതിരുന്നത് എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. ആൻഡ് താങ്ക്ഫുള്ളി ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ സംഭവം വാസ്തവമാണ്. എന്തുകൊണ്ട് ഈ സംഭവം ഞാൻ ഇത്രയും കാലമായിട്ട് ഓർത്തിരിക്കണോ എനിക്കറിയില്ല. പക്ഷെ ആലോചിക്കും എനിക്കൊരു മാസ് സീനാ. പ്രത്യേകിച്ചും ക്ലാസ് ഓപ്പണിംഗ് ദിവസമൊക്കെ നമുക്ക് ന്യൂസ് മൊത്തം കുട്ടികൾ ഇരുന്ന് കരയുന്നൊക്കെയല്ലേ കാണാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ വലിയ സംഭവമായിരുന്നു ചെറുപ്പത്തിൽ എന്നൊക്കെ ആലോചിക്കാറുണ്ട്.

0: നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ivide ella vibe aanu. Kalakan recharge.
3: ഈ സ്കൂൾ ഓർമ്മകൾ അയവിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണല്ലേ. അതെനിക്ക് ഇതാ ഇപ്പോഴാണ് മനസ്സിലായത്, എന്തോരോ ആൾക്കാർക്ക് എന്തോരോ ഓർമ്മകളാണ് പറയാനുള്ളത്. കൂടെ ഞാൻ ടാറിയാ, ദിസ് ഈസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ പുത്തൻ കുടയും പുത്തൻ ബാഗും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോയൊരു ഓർമ്മ, അല്ലെങ്കിൽ അങ്ങനെ സ്കൂളിലേക്ക് പിള്ളേരെ പറഞ്ഞു വിട്ടൊരു ഓർമ്മ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദാ ഇവിടെ ഓർമ്മകളുടെ ഒരു ബഹളാണ് കേട്ടോ.
4: ഹായ്, എന്റെ പേര് അരവിന്ദ്. എന്റെ ഫസ്റ്റ് ഡേ സ്കൂൾ മെമ്മറീസ് അല്ലെങ്കിൽ സ്കൂൾ റീ ഓപ്പണിംഗ് മെമ്മറീസ് എന്നൊക്കെ ചോദിക്കുമ്പം പല മെമ്മറീസ് ഉണ്ട്. പക്ഷെ എനിക്കിപ്പോഴും എനിക്ക് ഓർമ്മയില്ലാത്തൊരു മെമ്മറിയാണ് മനസ്സിലാദ്യം വരുന്നത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ സ്കൂളിന്റെ ആദ്യത്തെ ദിവസം, എന്റെ സ്കൂൾ ജീവിതത്തിലെ ഫസ്റ്റ് ഡേ, ഫസ്റ്റ് എവർ ഡേ, ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ പുറത്താ ജനിച്ചു വളർന്നത്. ഞാൻ ജനിച്ചു വളർന്നത് ഗൾഫിലായിരുന്നു. അപ്പം അവിടെ സ്കൂൾ റീ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് ഈ മാർച്ച് ഏപ്രിൽ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോ ഞങ്ങളുടെ ഒരു റീ ഓപ്പണിംഗ് ടൈം, അതായത് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ കയറുന്ന ടൈമില് മാർച്ച് 6-ാം തീയതി ആയിരുന്നു. അന്ന് തന്നെയായിരുന്നു എന്റെ ബർത്ത്ഡേ, അതായത് എന്റെ ബർത്ത്ഡേ ദിവസം ഞാൻ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അയ്യോ, കരച്ചിലായിരുന്നു എന്ന് പിന്നീട് അപ്പനും അമ്മയും ഒരുപാട് പറയാറുണ്ട്. ഞാൻ വിടത്തില്ലായിരുന്നു, പേരൻസിനെ വിടത്തില്ലായിരുന്നു, പിന്നെ ഇവർക്ക് വിട്ടിട്ട് പോവാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ അവരെ അള്ളു പിടിച്ച് ഇരിക്കുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് ഡേ, കാരണം അമ്മാതിരി കരച്ചിലായിരുന്നു ഞാൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ബർത്ത്ഡേ ദിവസം സ്കൂളിൽ പോയി അവിടെ നിന്ന് കരഞ്ഞ് മെഴുകുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥയല്ലേ. അത് ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് അതായിരിക്കും എൻ്റെ ഒരു മെമ്മറി. സ്കൂൾ റീ ഓപ്പണിംഗ് മെമ്മറി എന്ന് ചോദിക്കുമ്പോൾ പ്രോബബ്ലി എൻ്റെ ഫസ്റ്റ് എവർ ഡേ ഇൻ സ്കൂൾ, അതായിരിക്കും എൻ്റെ ഒരു ഒരു മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവം.